バーサナワンダダワサクスンドルデアサナカデメイマセダセメンダセンスラダダワサランカディペプラダハナスラスタレワータカランネシリランカンドバイヤウコーティアタックヘカルナタテウィデュティピネーテリングラガナデルウェヘリカレダセリゲンエクサタハナクエヘマヴィラタマイカディナムプラカシアカナワグワンセワエメティゲプラカシエഉദ്ഘോഷണേറ്റ ബാധ ഹിറ്റപ്പു ഡിഐജി എസ്എസ്പി നീതിജ്ഞൻഗൻ ഉസാവിയേദീ സമാവ ഗണിതി പ്രാദേശിക ലേഖംട ബാധ കർല ആരാച്ചി കട്ടുവേ ഹിറ്റപ്പു പ്രാദേശിക സഭാപതി വസര പഹമാരക് ഹിരേ ലക്ഷ ദഹായക വന്ദിഗെ വന്നത് നിയോഗ നടുവെ പലമു വിത്തികരു ഹിറ്റപ്പു എമതി സനത് നിശാന്ത് മിയഗിഹിൻ ദിവസരകട്ട് പശുവ് ഡോളറയെ ഗുവനട്ട് എന്ന വസരേദി രാജ്യസേവക പടിവെടി കരന്ന് കോട്ടി ദസ ദഹസാക് നിയോജ്യ എമതി നളിൻ ഹേവഗിഗെ പ്രകാശ്യ ഒഐസിയിലാ ദിക്കകകി വെഡ തഹനം ആയോജന പുറന്തുവാക് അദ്ധാനികി അപരാധ വഞ്ച നടുവ് അമേരിക്കാവ് അക്കുലാഗനി മതട ലൊൽ കൊസ്താപ്പൽ തുനകകി വെഡ തഹനം മഹാവെസ്റ്റ്യൻ ഡിസ്ട്രിക്ട് ദഹായക ജനതാവ് ആപദാവട്ട് പൗല എക്കസിയ പണസ് എക്കുന്ദയസിയ വിസി തുന പീഡാവട്ടെ വടകലപ്പുയേ യാപനയെ മരണ ദേക്കാക് പെൽമടുള്ളേ നിവസാക് മുഴുവനിന് വെനസൈ ലക്ഷ ഹെട്ടഹയക്ക് മാസിക കുളിയേറ്റ് വസ്കണുവിൻ ഹോട്ടലാക് അറൻ സൈബ് അപരാധവൾട്ട് സരസില വീസ നെത്തി പിറ്റു ദാഹത്തരാക് വലാലട്ട് കൂട്ടു ചമൽഗേ ദിബ്രവേവ നിവസിൻ വീമലു പഹലവാക് ഉത്സല ചെക്പത്ത് മാറുക്കര് പണഹട്ട പണഹ ബിദാഗിന് ഇക്കമ പൗലെ സെമിയ ബിരിയ ദെദിനാട്ടം ദീല ദിട്വ ആപദാ മുൻരാഗല വന്തിവലിൻ കോട്ടി ദെക്കാക് ഗഹല സഹനസേവാ നിർധാരിക്കുകയെ വെഡ് തഹനം ഗ്രാമനിർധാരിയിട്ട് മാറുവാക് ദിസ ലേഖം കാര്യാലയൻ പരീക്ഷണ്

ദശമപഹ അനുതുനായ ദശമഹത ലഖണ്ഡ റേഡിയോ ഐ ടി എൻ സബ ശ്രീലങ്കയ ഹണ്ട് വിളവ് സവസ തുണായി

0: FM 93.5, FM 93.7, Lakhanda Radio ITN. Satyaga Lakhanda.
1: Prasanga Vedikave Radio Karane Lakhanda G. Rashmi.
2: പ്രസംഗ വേദികാവത്തേക്ക് തോപ്പുഞ്ചി വിലാവാക്കി തരുവിലാത്ത എന്നിത്തിങ് മുറോട്ടുവേ ഇന്നല്ല റുവിനി പ്രിയങ്കനി കാലഘട്ട പസ്സേ മെസ്സേജ് ദാന്നെ ഹമദാമ പ്രസംഗി രസമിന് അത്ര തുറേതി അത് പൗളെ സീലു ദിനാവ് എക്കത്തുകറകിന് സിന്ധു അഹമുക്കിൽ തമായി റുവിനി യോജന കല്ലത് എന്നെ അസനെ അത് സുപിരി വെടിയേക്കിയ തമായി ബഹുദിനിക്ക് മെസ്സേജ് വലത്തി എന്നെ തിങ് ബഹു മാദരി ദുലസ്സന ഉപന്തിനെ സമ്മർണ ഹലിയക്കൊണ്ട് ഗുളുഗഹപ്പിട്ടിയെ അയജ വിജയസൂര്യ പുത്താട്ട് വാസനവന്ത നിദുക് നിരോഗി ശുഭം ശുഭ പന്തിനാക്കിയല്ല ശുഭപ തന്നെ കടേ താത്ത കടി അമ്മ മല്ലില തിന്ന അമ്മ താത്ത അയ്യല ഇവകിമേ അക്കല തിന്ന ആച്ചമ്മ ബാപ്പ കിതു അക്ക ദംസിതു അയ്യ ഹൈതി നമ്മളിന്റെ അമ്മളെ തന്നെ വടിന്നെ എഹമ കിരോട് മമ്മി കൽപനാകരേ ദിതി അത് ഉപന്തിന് കൊടക്കുവാണ് ഏ കിയ അത്ര തുറേതി ലക്കണ്ട് ഗോണ്ടിലെ അസംഖ സത്ര സിംഗ് അപ്പൊ മിത്രിയാകിത്ത് ഉപന്തിനി അത് ഇതി അസംഖടത്ത് സുഭമ സുഭ ഉപന്തിനാക് വെണ്ണോണെ നിരോഗി വെണ്ണോണെ ജയ വെണ്ണോണെ ചട്ടൻ മ്യൂസിക് കറങ്ങിനെ മിത്രയാ ഇത് യാടത്ത് സുഭ പതന്ന് ലക്കണ്ട് ഗീരശ്മി അമത്തക്ക് കറന്നിനെ ബിരുദ അനുഷാവ് എക്കത്തു കറക്കാന്നൊക്കെയാണ് മേ വില വെട കരണ കമ്മിന്നെ മേ വെട കരണ ആയതനയ തുള്ള റെന്തില ഇന്ന് ബോധനാമ തക്കല ഇതി ഏ ആദരി ആദരി കിടക്കിയെന്ന് ക്യൂവാ ഏമത്തമായി യാകെ മഹത്ത സറത്ത് മെസ്സേജൊക്കെ ദാലത്തി എന്നെ കൊമുണത്ത് അപ്പി ആകണേ ഇന്നോ കടുനായക പത്മ ചമില നിശാന്തി ചന്ദിക നദിയ നിലന്തി സന്തലി മദ്ദ ഗേസ് നിലാക്ഷി തിലിനി സിഹറ ഇകലോ ഒക്കോമ മേവലാവേ അഹഗണ ഇന്ന ആയത്തിലേ തുല ഇതിങ് മമ മാധുവേ നിശാന്തി ഇതിങ്ങൊയാ മേ നിശാന്തി അഹഗണ ഇന്നോണി നിശാന്തി അത് ആദരെ മതാക്കണം ആയത്തിനെ വെടക്കരണ കമ്മ ഇന്നവാ കേ തമായി മെസ്സേജ് തന്നെ ആദരെ മമ മകേ അമ്മാട്ട് കേല തമായി ദാള തന്നെ ഏ ലക്കണ്ട അമ്മ കേല ദാള തീന മെസ്സേജ് ഗുഡാക്ക് ആദരേൻ ഇതിങ് ഈ ഹെമോഗിമ ആദരത്തേക്ക് വിലാവ് ദൻ ഹരിയാകനെന്നെ സമൂഹിലാണ് ദങ് അത് ദിവസേ ബോധനക്ക് എകതുവിലായിട്ടിയ ദൻ ഹെറ്റ് ഉപ്പന്തിനെ സമ്മർണ്ണ തത് മെസ്സേജ് അതിനോ നമുക്ക് ഹെറ്റ് മെസ്സേജ് ദാണ്ട് പോലും കമ്മ തീരോ ഇതിങ് ഞാൻ ഭയക്കതി കിയവനേക്കാക്ക് നെദ്ദ കിയല ഇതിങ് എഹമ തീരോ ഇതിങ് ഹത്തിന് ഉപ്പന്തിനെ ലക്കണി പ്രചാരമുണ്ട് അട്ടവിന് ഉപ്പന്തിനെ ഹെറ്റ് ഇതിങ് ഹംഗ്വാലി സന്തുൻപുത്താകി വിസിൻ അമ്മേണി ഉപന്തിന് തിങ്ക ഇഗുലൻ്റെ ശുഭപതന്നെ ആകെ ആദരണീയ പിരിസ് എക്കത്തുവിലായിരുന്നു ഇതിങ് കാവിന്തി ഇവകിമ ചൂടിപ്പുത്ത അസയൽ അമ്മള തന്ന താത്ത നിന്നങ്കിയ ഉപന്തിനേത് ഹറി താത്ത പെഹദിരി മതി ഗേട്ട് ദാളത്തിന വിസ്തരി പാണിതുരി നേതായ ഹെമവും ബാപ്പ ചൂട്ടിമല്ലി വിമുക്തി മിനുരി നിസംസല റിഷാൻ ഹംഗ്വല്ലി ആലോ സെറ്റേക്ക് ഇകളൊക്കെ മെസ്സേജ് ദാള സുഭപത്തനോക്കിനക്കിയാണ് ഇത് പാണിതുരി ലൊക്കുപുഞ്ചിമ മാല സന്തു പുത്താട്ട് സുമുമ സുമു പന്തിനാക്കിനക്കിയാണോ ഇതി ലക്കണ്ണൻ കൂടെ ക്രിസ്തുതി ലസ്സന സിന്ധു ലബാദിനവാടക്കിനത്തിയാണോ ഇതി ഹെമണം പ്രസംഗ്യം സമുഖനെ അന്നമില്ല അവഹാരി പ്രസംഗ്യാത്രയുടെ അലി ഗമം കറണ്ട് സൂദാനം വെന്നി

പണ്ഡിത് അമർദേവൻ ഇതിരിപ്പിട്ടും മേ ഗീതയെ അമർദേവ പുത്ര അഞ്ജന അമർദേവ് ഗായന കല ഏ അത്രമ ഹരിമ രസവത്തവസ്ഥ വക്കുണ സ്വാതിൻ രൂപഹാനിയെ ഇവക്കെട്ട് പെവത്തി ലസന വെടസരാണക്തമായി തമർവീന തമർവീല വെടസരാനട്ട് പണ്ഡിത് അമർദേവൻ നിനോ ഇവകേമ പുതുൻ ഇവകേമ വിമലാവോ മേ അതുലു കണ്ടായം സഹഭാഗി വിനോ എത്തനതി രഞ്ജന അമർദേവ് മേ ഗീതയെ ഗായന കരണോ മെന്ന് മേ

അത്തരത്തിലാണ് സൂറു ചിത്രപാട്ടിയിട്ട് എച്ച് ആർ ജ്യോതിപാലൻ എം എസ് ഉദ്ദിന ഗായനാക്കല ഭൂമി ഗീത്ത് എത്തേം അവസ്ഥാവലതി എം എസ് പ്രണാന്ത് തനിവ് ഗായനാക്കല തവത്തെങ്കലതി എച്ച് ആർ ജ്യോതിപാലൻ തനിവ് ഗായനാക്കല ഇനി സാ ജ്യോതിക്ക് ഗീത ആൽബം പലത് എം എസ് ഗീത ആൽബം പലത് മേ ഗീത വാഗണ്ട ബരികമ തിബുനെ ഞങ്ങൾ എം എസ് കെ സദാഹ് എകത്തുകളാണ് ജ്യോതി മേ വിധിയായി മേ ഗീത എകത്തുകളിലെ തിബുനെ

ആകൃതിയൻ മിഥില സമാർവേലാവട്ട് മേ ഗീതവലട്ട് എ ശില്പീൻ സത്വതി പിന്നെ ഞാനിയാൻ ഏകത് ഗ്രൂപ്പ് അവസ്ഥാവൻ അഭിടാതുമാകാൻ്റെ പുളുവാങ്കം ലബൻ നമുക്ക് മേ ഹേമാവസ്ഥാവട്ടും വടാ ഉങ്കാക്വേലാവട്ട് സുനിലും ഗായന കെറുപ്പു ചൊറട്ടാവിയിൽ ഉസ്സാ കെറുപ്പു ശില്പീൻ കൊണ്ട് സിറ്റിയവാക്ക് അപ്പി അമത്തക്ക് നോക്കലെയ്യത്തു ഇതിഹാസ ഹരിലാസൻ അളുത്തിൻലിയാൻ്റെ പുളുവാൻ ഈ അളുത്തിൻലിയൻ ഇതിഹാസ അളുത്തിൻ വർണ്ണഗണന്നെ അത് പരമ്പരാവ് അപ്പി മേ എഹുവേ സുനിൽ സാന്തൻ ഗായന കെറുപ്പു വളാക്കുളിൻ ബസ് ഗീതേ അത് വിനക്കങ്ങവില്ലത്തിവിന് യം യം സ്പർശ്യൻ പിലിമാൻ അലാത്തുരക്കിൻ വണ്ണിതിന് മാധ്യൻ മേമ ഗീത് അഹിന ഭഗവാനു അഗ്നിസാമ മണ്ഡേതുണ അതീതിരകയില്ല സുൻ സാന്ത്യാനക്ക് ആപ്പസു നത്ര അപ്പി ഹെങ്ങും വറുസാവേൻ സമുഖ പ്രേമസിരിക മുതവത്ത് മാമ സുറവീർ.